നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എൻ്റ് റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായും ഒക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
1: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 1 മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകൾ ായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ കനത്ത മഴയിൽ 700 വാഴകൾ നശിച്ചു. 2 ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി PC വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
0: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്കൊഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങളുണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം, കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കൽപ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കൽപ് അഭിയാൻ ദേശീയ ക്യാമ്പയിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി. 11 ദിവസത്തെ ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഈട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ MK സാനുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും MK സാനു ഫൌണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സമദ് സമദാനി MP അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോ എം ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8,951 കേസുകളുടെ എണ്ണം 8,310 ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്കോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ബിനിയും കുട്ടി ദേ പോന്നു ചേട്ടാ.
1: പോട്ടെ പോട്ടെ, നമ്മളായിട്ടൊന്നും അവനോട് ചോദിക്കല്ലേ.
0: ഞാൻ ചോദിക്കത്തില്ല. ഇന്നലെ ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോ പോലും ഞാൻ അവനോട് ആ കാര്യം ചോദിച്ചതേ ഇല്ല. അവനൊന്നും പറഞ്ഞതുമില്ല.
1: ഒന്നാമതേ അവൻ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുക.
0: എങ്ങനെ തളരാതിരിക്കും? എന്തു പ്രതീക്ഷയിൽ വളർത്തിയ മോനായിരുന്നു.
1: പറഞ്ഞിട്ട് കാര്യമല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ആ ചെറുക്കന് ഈ പെണ്ണിന് ഇത് എവിടുന്ന് സംഘടിപ്പിച്ച്?
0: ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ പരിചയപ്പെട്ടതായിരിക്കും ചേട്ടാ.
1: ആ പിന്നെ ഇന്നത്തെ കാലത്ത് ഒന്ന് പരിചയപ്പെട്ട ഉടലെടുക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ, മൊബൈല് കയ്യിലുണ്ടല്ലോ.
0: ആ പെണ്ണ് വീട്ടുകാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: വിനയൻകുട്ടി ആരോഗ്യമുള്ള കാലം വരെ അധ്വാനിച്ച് വീട്ടിലോ നടത്തും. 10 ദിവസം വിനയൻകുട്ടി ഒന്ന് കിടന്നു പോയാൽ ഊത്തു തീർന്നു.
0: ഇതിനിടയ്ക്ക് ആരാണ്ട് പറയുന്നത് കേട്ട്, ചെറുക്കനെ പെണ്ണു വീട്ടുകാർ ഗൾഫിൽ കൊണ്ടുപോകുന്നെന്ന്.
1: ഗൾഫിൽ കൊണ്ടുപോയി ആ ചെറുക്കൻ എന്തോ ചെയ്യാനാ?
0: വെയിൽ കൊണ്ട് അധ്വാനിച്ച് കാശുണ്ടാക്കട്ടെ.
1: പ്രണയം തുടങ്ങിയ കാലത്ത് ആരാണ്ടൊക്കെ ആ കൊച്ചിനെ വിളിച്ച് ഉപദേശിച്ചതായിരുന്നു.
0: ഫസ്റ്റ് ഉപദേശം ഒന്നും പറഞ്ഞാ അവന്റെ തലയെ കയറത്തില്ല.
1: ചില മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കാനാ പറഞ്ഞിട്ടുള്ളത്.
0: ആ കണക്കിന് താഴക്കരയിലെ മരിച്ചുപോയ ശിവാനന്ദന്റെ മക്കളെ കണ്ടു പഠിക്കണം. രണ്ടുപേരും അധ്വാനിച്ച് രണ്ട് സഹോദരിമാരെ അയച്ച് മാന്യമായിട്ട് അങ്ങ് ജീവിക്കുന്നു.
2: മനസ്സിലായി മനസ്സിലായി. ചിരിച്ചാരെ എന്നാന്ന് എനിക്ക് പിടി കിട്ടി, പക്ഷേ എന്നെ നോക്കി ചിരിച്ചിട്ട് ഒരു കാര്യമില്ല.
0: നിന്നെ ആക്ഷേപിച്ച് ചിരിച്ചതല്ല, നിന്റെ പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുക്കാന് ഓരോരുത്തര് കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത് ആലോചിച്ച് അങ്ങ് ചിരിച്ചത്.
2: അമ്മാവി അധികാരത്തിന് വേണ്ടി അല്ല കമ്മിറ്റിയിൽ വഴക്കുണ്ടായത്.
1: എങ്കിൽ പിന്നെ കണക്ക് അവതരിപ്പിച്ചാൽ എന്തെങ്കിലും വെട്ടിപ്പ് നടത്തി കാണും.
0: സാധാരണ ഏതെങ്കിലും കമ്മിറ്റി കൂടിയാലും കാശിന്റെ കാര്യം വരുമ്പോ ഒരു തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാവുന്നത് പതിവാ.
2: അമ്മാവി ആത്മീയ പ്രഭാഷണം നടത്താൻ ഒരാളിന്റെ പേര് കമ്മിറ്റിയിൽ നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു. അതോടെ വഴക്കും തുടങ്ങി.
1: പ്രഭാകരനോട് വ്യക്തിപരമായ വിരോധമുള്ളവരായിരിക്കും എതിർത്ത് പറഞ്ഞത്.
2: അല്ല, പ്രഭാകരന്റെ അടുത്ത കക്ഷിക്കാർ വരെ എതിർത്ത് സംസാരിച്ച്.
0: പ്രഭാകരൻ നിർദ്ദേശിച്ച പ്രഭാഷകന്റെ വർത്തമാനം പണ്ട് കേട്ടവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല.
1: എന്താ കാരണമെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ നീ ചോദിക്കാൻ എന്താ
2: ചോദിച്ച്? ആവർത്തിച്ച് ചോദിച്ചിട്ടും വ്യക്തമായിട്ട് ആരും ഒന്നും പറയുന്നില്ല.
0: തക്കതായ കാരണമില്ലാതെ ഒരു പ്രഭാഷകനെ, അതും ആത്മീയ പ്രഭാഷകനെ എതിർത്ത് സംസാരിക്കത്തില്ലല്ലോ.
1: ആ പ്രഭാഷകൻ കൂടുതൽ തുക ആവശ്യപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച.
2: ഒരു തീരുമാനം എടുക്കാതെ ചർച്ച നീണ്ടതല്ലാതെ വേറൊരു പ്രഭാഷകനെ എടുക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. കമ്മിറ്റി വേറെ ദിവസമായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു.
1: അങ്ങനെ നീട്ടിവെച്ചാലേ ഈ നിശ്ചിത തീയതി പരിപാടി നടത്തണ്ടായോ?
2: ഇക്കത്തില്ല. ഞാൻ ഇന്നലെ രാവിലെ തന്നെ നമ്മുടെ സെക്രട്ടറിയെ പറഞ്ഞ പല കമ്മിറ്റി മെമ്പർമാരുടെയും വീട്ടിൽ വിട്ടു.
1: ആത്മീയ പ്രഭാഷകന്റെ കുഴപ്പം എന്താണെന്ന് രഹസ്യമായിട്ട് അറിയാനില്ലയോ പറഞ്ഞു വിട്ടത്?
0: നീ പറഞ്ഞു വിട്ടതാണെന്ന് അറിഞ്ഞാൽ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലോ?
2: അത് സെക്രട്ടറി ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
1: എതിർത്ത് പറഞ്ഞവരുടെ എല്ലാരെയും വീട്ടിൽ പോയി കണ്ടോ?
2: സകലരെയും കണ്ട്. സംഭവം വേറൊന്നും അല്ല അമ്മാവാ, ഈ പ്രഭാഷകൻ പണ്ട് സർവീസിലിരുന്ന ആളാ.
0: അല്ലേ, സർവീസിൽ നിന്ന് പെൻഷനായെന്നും വിചാരിച്ച് പ്രഭാഷണത്തിന് പോയിക്കൂടായോ? സർവീസിലിരിക്കുന്ന എത്രയോ പേര് നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്നു.
2: അമ്മാവി ഈ പ്രഭാഷകൻ സർവീസിലിരുന്ന കാലത്തെ കൈക്കൂലി മേടിക്കുന്നതിന്റെ ആശാനായിരുന്നു. 2 തവണ കൈക്കൂലി മേടിച്ചതിന് ശിക്ഷയും കിട്ടിയ ആളാ.
0: അത് ശരി, ഞാൻ എതിർത്ത് പറയുന്നവരുടെ പക്ഷത്ത് അയാളെ വിളിക്കണ്ട.
2: ഇവരെ അറിഞ്ഞപ്പോ പ്രഭാഷകന്റെ നാട്ടിലുള്ള ചില പരിചയക്കാരെ ഞാനും വിളിച്ച് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞത് പ്രഭാഷണം നടത്തിയില്ലേലും വേണ്ടുമില്ല, അയാളെ വിളിക്കല്ലേ എന്നാ.
0: ഇക്കണക്കിന് അയാളെ വിളിച്ചാ കൊടുക്കുന്ന കാശ് എണ്ണി നോക്കിയിട്ട് പോരാന്ന് പറയുമല്ലോ.
2: പറയും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെറുത്ത് കഴിഞ്ഞപ്പോഴാ പുള്ളിക്കാരൻ ഈ പ്രഭാഷണ പരിപാടിക്ക് ഇറങ്ങിയത്.
0: ആരും തന്റെ കൂടെ ഇല്ലെന്ന് മനസ്സിലായി. ഉദ്യോഗത്തിന്റെ ശക്തിയും തീർന്നപ്പോഴിറങ്ങിയതാ. കർമ്മത്തിൽ കൗശലം കാട്ടുന്നവൻ കഷായം ധരിച്ചിട്ട് കാര്യമില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ ലിയെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നെ വികസിത ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തൻസേ സ്വസ്ഥ ഹോ മൻസേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ് സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ ലോകം ലക്നൌവിൽ ഇന്ന് ആരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുഎഇ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500ലധികം പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8 തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4 സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100-ാം വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപത്തുനിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,00,000+ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19 പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമ്മാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകെ

0: ദിവസങ്ങൾക്ക് ഈണമേകാൻ വാർത്തകളും വിശേഷങ്ങളും നിറയ്ക്കാൻ ഇത് നമ്മുടെ സ്വന്തം ശബ്ദം എന്റെ റേഡിയോ 91.2.
1: ഴമഴ

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ

0: ചോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
9: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

എത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകെ

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാനാണ്, എൻ്റെ പേര് ആതിര. നമുക്കൊരു കവിതയിൽ നിന്ന് തുടങ്ങാം. കവിത ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ. ഒരു ദിവസം സന്തോഷം എന്റെ കൈപിടിച്ചു. ജീവിതം മനോഹരമാണ് എന്നത് പറഞ്ഞു. മറ്റൊരു ദിവസം ദുഃഖം എന്റെ കൂടെ നടന്നു. ജീവിതം എളുപ്പമല്ല, പക്ഷേ നീ ശക്തനാണ് എന്നത് പഠിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, സന്തോഷം ജീവിക്കാൻ കാരണവും ദുഃഖം ജീവിക്കാൻ കരുത്തുമാണ്. ജീവിതം രണ്ടും തുല്യമായി സമ്മാനിക്കുന്ന ഒരു

മാറി മാറി കളിക്കും. ഈ കളിയിൽ പലപ്പോഴും നമ്മൾ വളരെയധികം തളർന്നു പോകുന്ന നിമിഷങ്ങളുമുണ്ട് അല്ലേ? ഈ നിമിഷങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന ധൈര്യം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ആ ധൈര്യത്തിൽ മുന്നോട്ടു പോകണം. പ്രശ്നമില്ലാത്ത ജീവിതമില്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ റേഡിയോ ജംഗ്ഷനില് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ സുഖത്തിനെയും ദുഃഖത്തിനെയും കുറിച്ചാണ്. നമ്മുടെ ജീവിതം ഒരു കട്ടൻ ചായ പോലെയാണ്. ചിലപ്പോൾ നല്ല മധുരമുണ്ടാകും, ചിലപ്പോൾ ഒരല്പം കടുപ്പം കൂടും. സുഖം വരുമ്പോൾ നമ്മൾ പാറി നടക്കും, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഹാപ്പി ലൈഫ് എന്നൊക്കെ ഹാഷ്ടാഗ് അടിക്കും. പക്ഷേ ദുഃഖം വരുമ്പോഴോ, അയ്യോ എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, ദൈവം എന്നെ മാത്രം മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണീരൊഴുക്കും. സത്യത്തിൽ ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രം നിറഞ്ഞ ഒരു പായസമല്ല, ദുഃഖം മാത്രം നിറഞ്ഞ ഒരു കഷായവുമല്ല. ഇതൊരു മിക്സ്ഡ് ഫ്രൂട്ട് സാലഡാണ്. ദുഃഖമില്ലെങ്കിൽ സുഖത്തിന് മധുരമില്ലെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും പറ്റി കൂടുതൽ പറയുന്നതിന് മുൻപ് മനസ്സിനൊരു ചെറിയ കുളിർമ നൽകാൻ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിലെ സുഖദുഃഖത്തെക്കുറിച്ചാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 രൂപ നാണയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കൈപ്പത്തിയിൽ വെച്ച് നോക്കൂ. ഒരു വശത്ത് നമ്മുടെ അശോക സ്തംഭം, മറുവശത്ത് അതിന്റെ മൂല്യം. ഇത് രണ്ടും ചേരുമ്പോഴല്ലേ ആ നാണയത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ജീവിതം എന്ന നാണയത്തിന്റെ ഒരു വശത്ത് സന്തോഷമാണെങ്കിൽ മറുവശത്ത് ദുഃഖമാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും വെയിൽ മാത്രം അടിച്ചാൽ ആ മണ്ണ് വരണ്ടു പോകും. ഇടയ്ക്കൊരു മഴയും പെയ്യണം. ആ മഴയാണ് നമ്മുടെ കണ്ണീരും വിഷമങ്ങളും. ഇപ്പോൾ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെയെങ്കിലും ജീവിതം തളർത്തിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരാകാം. അല്ലെങ്കിൽ ബിസിനസിൽ വലിയ നഷ്ടം വന്നവരാകാം. ജീവന് തുല്യ സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു പോയതിന്റെ വേദനയിൽ നീറുന്നവരാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാകാം. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സമയവും കടന്നുപോകും. രാത്രി എത്ര കറുത്തതാണെങ്കിലും ഉറപ്പായും പുലർച്ചെ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ഇരുട്ട് കൂടുമ്പോഴാണ് വെളിച്ചത്തിന്റെ ഭംഗി നമ്മൾ അറിയുന്നത്. സന്തോഷം മാത്രം അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ യഥാർത്ഥ വില മനസ്സിലാവില്ല. ദുഃഖത്തിന്റെ കയ്പ് അറിഞ്ഞവനു മാത്രമേ സന്തോഷത്തിന്റെ മധുരം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഒരു വില്ലിൽ നിന്ന് അമ്പ് മുന്നോട്ട് കുതിച്ചു പായണമെങ്കിൽ ആ ഞാൻ പിന്നിലേക്ക് വലിക്കപ്പെടണം. ജീവിതത്തിൽ നിങ്ങളെ പ്രതിസന്ധികളിലേക്ക് പിന്നിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് എന്നാണ്. തോൽവി എന്നത് മറിച്ച് വലിയൊരു വിജയത്തിലേക്കുള്ള തുടക്കമാണ്. വീണുപോയി എന്ന് വിചാരിച്ച് അവിടെ കിടന്നാൽ നിങ്ങളെ ചവിട്ടി മെതിച്ച് ലോകം മുന്നോട്ടു പോകും. എന്നാൽ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റാൽ ആ ലോകം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. നിങ്ങളുടെ സങ്കടങ്ങൾ, കണ്ണീരുകൾ, തിരിച്ചടികൾ ഇതൊക്കെ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ് വരുന്നത്. ഒരു വജ്രത്തിന് തിളക്കം കിട്ടണമെങ്കിൽ അത് പലതവണ മിനുക്കിയെടുക്കണം. നിങ്ങൾ ഇപ്പോൾ ആ മിനുക്കപ്പെടലിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുക.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

നിങ്ങളോട് ഞാനൊരു ഭക്ഷണത്തെ കുറിച്ച് പറയാം. വെറും ഒരു ഭക്ഷണത്തെ കുറിച്ചല്ല, ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം മുറുന്ന മനസ്സ് നിറയ്ക്കുന്ന ഒന്നിനെ കുറിച്ചാണ്. അതെന്താണെന്നല്ലേ, അമ്മയുണ്ടാക്കുന്ന പൊതിച്ചോറ്. അമ്മയുടെ കൈപ്പുണ്യവും പൊതിച്ചോറും ഇതൊക്കെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്നത്തെക്കാൾ ഇന്നാണ് അതിന് കൂടുതൽ മാധുര്യം തോന്നുന്നതും. അത് ഇന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇപ്പോൾ കാണും. അത് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും. രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ ഓഫീസിലേക്കോ ഇറങ്ങുമ്പോൾ അമ്മ കയ്യിൽ വെച്ചു തരുന്ന വാഴയില പൊതിയില്ലേ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹപ്പൊതി. അതൊന്ന് തുറന്നു നോക്കുമ്പോഴുള്ള മണം, ഓ, ചൂട് ചോറിലേക്ക് ചൂടാക്കിയ വാഴയിലയുടെ ആ മണം പടരുമ്പോൾ തന്നെ വയറും മനസ്സും ഒരുപോലെ നിറയും. ഒരു വശത്ത് കുറച്ച് ചമ്മന്തി, ഒരല്പം മാങ്ങാച്ചാർ, അമ്മ വറുത്തു വെച്ച ചെറിയൊരു മീനോ ചിക്കനോ, പിന്നെ നല്ലൊരു തോരനും. ഇതിനപ്പുറം എന്ത് പഞ്ചനക്ഷത്ര ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്? ഹോട്ടലിൽ നിന്ന് 1000 രൂപ കൊടുത്ത് കഴിക്കുന്ന ഭക്ഷണത്തിലല്ല, ഈ ഭക്ഷണത്തിന് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് അമ്മയുടെ സ്നേഹം. അമ്മയുണ്ടാക്കുന്ന പൊതിച്ചോറിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് വേറൊന്നുമല്ല, അമ്മയുടെ സ്നേഹം തന്നെയാണ്. വേറെ എവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചാലും അമ്മയുടെ സ്നേഹം കൂടി ചേർന്നെങ്കിൽ മാത്രമേ ആ ഭക്ഷണം ആ ഭക്ഷണത്തിന് രുചി കൂടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നമുക്ക് എത്ര വട്ടം ഇങ്ങനെ നല്ല പൊതിച്ചോറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ മനസ്സിലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് കഴിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് തോന്നി.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഫുഡിനെ കുറിച്ചല്ലായിരുന്നു, പൊതിച്ചോറിനെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊതിച്ചോർ എന്ന് പറയുന്നത് വെറുമൊരു ഉച്ച ഭക്ഷണമല്ല, അത് അമ്മയുടെ പ്രണയലേഖനം കൂടിയാണ്. കരുപിടിച്ച അടുക്കളയിൽ നിന്ന് തനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ മക്കൾക്ക് വയറു നിറയെ കഴിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തോടെ ഓരോ കറിയും സ്നേഹം ചാലിച്ചുണ്ടാക്കി വെക്കുന്ന അമ്മയുടെ സ്നേഹം ഓരോ ധാന്യമണിയിലും അടങ്ങിയിരിക്കുന്നത് അമ്മയുടെ കരുതലാണ്. ഓരോ കറിയിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നമ്മളെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ബർഗറിനും ബിരിയാണിക്കും വിലയുണ്ടാകും. പണം കൊടുത്താൽ അത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. പക്ഷേ രാവിലത്തെ തിരക്കിനിടയിലും വഴക്കിടാതെ കരിഞ്ഞ ഇലയിൽ സ്നേഹം കെട്ടിപ്പൂട്ടി തരുന്ന അമ്മയുടെ ആ പൊതിച്ചോറിന് വിലയിടാൻ ഈ ലോകത്ത് ഒരു കറൻസിക്കും കഴിയില്ല. ഓഫീസിലെ AC മുറിയിലിരുന്ന് ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ നമ്മൾ തിരികെ പോകുന്നത് നമ്മുടെ കുട്ടിക്കാലത്തേക്കാണ്, അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. ഇന്ന് നാട്ടിലുള്ള അമ്മയെ വിളിക്കാൻ വിട്ടുപോയവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? എങ്കിൽ ദാ ഈ പാട്ട് കേൾക്കുന്നതിനിടയിൽ ആ ഫോൺ എടുത്ത് അമ്മയെ ഒന്ന് വിളിച്ച് ചോദിക്കൂ, അമ്മേ ഇന്ന് എന്താ കറി? ആ ഒരൊറ്റ ചോദ്യത്തിൽ അമ്മയുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം.

വെൽക്കം ബാക്ക് ടു ഇതേന്റ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഭക്ഷണത്തെ കുറിച്ച് തന്നെയായിരുന്നല്ലേ. ഇന്ന് നമുക്ക് വീട്ടിലെ ഭക്ഷണമൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. നീണ്ട ജോലി തിരക്കുകൾക്കൊക്കെ ശേഷം ക്ഷീണിതരായി വീട്ടിലൊക്കെ എത്തുമ്പോൾ കഴിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കില്ല, എന്തെടുക്കും, ഫോണെടുത്ത് ഫുഡ് അങ്ങ് ഡെലിവറി ആപ്പ് നോക്കി അങ്ങ് ഓർഡർ ചെയ്യും. എന്നാൽ വയറ് വിശക്കുമ്പോൾ ആപ്പുകൾ തെളിയുന്ന ചീസ് പിസകളും ക്രീമി പാസ്തകളും മധുര പലഹാരങ്ങളും നമ്മളെ വല്ലാതെ വഴിതെറ്റിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചാൽ പലപ്പോഴും അത് നടക്കാറില്ല. ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ലളിതമായ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഠിനമായ വിശപ്പോടെ ഭക്ഷണം ഓർഡർ ചെയ്യരുത്. വിശപ്പുള്ള അപ്പോൾ ഡെലിവറി ആപ്പുകൾ നോക്കുന്നത് തെറ്റായ തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മളെ നയിക്കും. വിശക്കുമ്പോൾ ബുദ്ധിയേക്കാൾ മുൻഗണന നാവിലെ രുചിക്കായിരിക്കും. അനാവശ്യമായ ഭക്ഷണങ്ങൾ അളവ് കൂടുതൽ ഓർഡർ ചെയ്യാൻ ഇത് കാരണമാകും. അതിനാൽ കഠിനമായി വിശക്കുന്നതിന് മുൻപ് തന്നെ ആഹാരം ഓർഡർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രോട്ടീൻ സമ്പുഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണമാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പോർഷൻ വാങ്ങി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഓർഡർ ചെയ്യുമ്പോൾ ചിക്കൻ ടിക്ക, പനീർ ടിക്ക മുതലായവയൊക്കെ കൂടുതൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരമാണ് കേട്ടോ. ഇതിൽ ഒരു പങ്ക് കഴിച്ച ശേഷം ബാക്കി വരുന്നവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വീണ്ടും ഓർഡർ ചെയ്യുന്നതിന് പകരം ഫ്രിഡ്ജിലുള്ളത് എടുത്ത് കഴിക്കാൻ സാധിക്കും. ഐസ്ക്രീം, കേക്ക്, ബ്രൗണി തുടങ്ങിയവ വാങ്ങുമ്പോൾ കുറഞ്ഞ അളവിൽ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന അത്ര അളവ് നമുക്ക് യഥാർത്ഥത്തിൽ കഴിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നും. എന്നാൽ മുന്നിലിരിക്കുന്നത് തീർക്കണമെന്ന ചിന്തയിലാണ് പലരും കൂടുതൽ കഴിച്ചു പോകുന്നത്. അല്ലെങ്കിലും അമ്മമാർക്കൊക്കെ ഉള്ളൊരു പണിയല്ലേ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് എന്താണ് നിർബന്ധിച്ച് കഴിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പം ഇത് നമ്മുടെ കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, കൂടുതൽ അളവായാൽ അധികമായാൽ അമൃതവും വിഷമാണ്. അതാണ് ഓർമ്മ വരേണ്ടത്.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുറഞ്ഞ അളവിൽ ഇങ്ങനെ മധുര പലഹാരങ്ങളെല്ലാം കുറഞ്ഞ അളവിൽ ഓർഡർ ചെയ്യുക, അങ്ങനെ മേടിച്ചു കഴിക്കുക. ഏഴു തരം ഭക്ഷണം തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിൽ എണ്ണയുടെ അളവ് കുറവാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഹോട്ടലുകൾ പലപ്പോഴും രുചി കൂട്ടാനായി അമിതമായ എണ്ണയും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് അനാവശ്യമായ കാലറികൾ മാത്രമാണ് നൽകുന്നത്, ആവശ്യമുള്ള ഒരു കാലറി ഇതിലില്ല. അതിനാൽ ഗ്രിൽ ചെയ്തതോ എണ്ണ കുറഞ്ഞതോ ആയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല, എന്നാൽ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ അത് ആരോഗ്യകരമാക്കാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ പറ്റില്ല. നമ്മുടെ വിശന്നിരിക്കുന്ന സമയത്ത്, നമുക്കൊരു വയ്യാതിരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് ഫുഡ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് നമുക്ക് നല്ല ആരോഗ്യകരമായ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല, എന്നാൽ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ അത് ആരോഗ്യകരമാക്കാൻ നമുക്ക് സാധിക്കും. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമുക്കിങ്ങനെ ഫുഡ് ഡെലിവറി ആപ്പുകളിലൂടെയൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. വെൽക്കം ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നിങ്ങളോടൊപ്പം ആന്ദ്രയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല, പുതുച്ചോറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. നമ്മൾ ഇപ്പം മിക്ക എല്ലാവരും ഓൺലൈൻ ആപ്പുകളിലൂടെ ഫുഡും കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലയോ. അങ്ങനെ ഓർഡർ ചെയ്ത് പണിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ഇടയ്ക്ക് നമ്മുടെ സാമൂഹിക മാധ്യമത്തിൽ വന്നതാണേ, ഒരാൾ ഡ്രോൺ ഓർഡർ ചെയ്തു, പക്ഷേ അയാൾക്ക് കിട്ടിയത് കുപ്പിവെള്ളമായിരുന്നു. അപ്പോൾ ഡ്രോണിന് പകരം പേപ്പറുകൾക്കുള്ളിൽ ഭദ്രമായി വെച്ച നിലയിലായിരുന്നു കുപ്പിവെള്ളം. അയാൾ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു, പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. അതിന് കാരണം ആധികാരികമില്ലാത്ത സൈറ്റുകളിൽ നിന്നും പരസ്യ ലിങ്കുകളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്താൽ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രമാണ് ഓർഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലുള്ള പണികളൊക്കെ നമുക്കും കിട്ടും. ഇപ്പോൾ സേഫായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള ആധികാരികമില്ലാത്ത സൈറ്റുകളിൽ നിന്നും പരസ്യ ലിങ്കുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: റേഡിയോ ജംഗ്ഷനിലേക്ക് തിരികെ വരാം. ഈ ഓൺലൈൻ പർച്ചേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഞാൻ എപ്പോഴും ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, ഇപ്പോൾ ഓൺ ഓടിപ്പിച്ച് നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നൊരു കാര്യം ഏത് സെറ്റ് സാരി ഉടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ സാരിയും ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെ നമ്മൾ നോക്കുന്ന ഒരു സമയമാണ്. ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും വലിയ മ്യൂസിയം കോംപ്ലക്സുകളിൽ ഒന്നായിട്ടുള്ള സ്മിത്സോണിയൻ മ്യൂസിയം, അവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാരി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സാരി ഏതെങ്കിലും രാജ്ഞി ധരിച്ചതോ അല്ലെങ്കിൽ മോഡൽ ധരിച്ചതോ ഒന്നുമല്ല. എന്തായിരിക്കും ഈ സാരി ഇവിടെ വരാൻ കാരണം? ആര് ധരിച്ച സാരി ആയിരിക്കും ഇത് എന്നൊക്കെ ഞാനും ആലോചിച്ചു. ഈ സാരി ധരിച്ചിരുന്നത് ഒരു ശാസ്ത്രജ്ഞയാണ്. അവരുടെ പേര് നന്ദിനി ഹരിനാഥ് എന്നാണ്. 2023 നവംബർ 30 ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു അന്ന്. മംഗളയാൻ ദൗത്യം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചൊവ്വയിലേക്ക് യാത്ര തുടങ്ങുന്ന ദിവസമായിരുന്നു. ആ നിമിഷം മിഷൻ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ശാസ്ത്രജ്ഞയായിട്ടുള്ള നന്ദിനി ഹരിനാഥ്. മംഗളയാൻ ദൗത്യത്തിന്റെ മിഷൻ ഡിസൈനറും അതുപോലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ ഡയറക്ടർമാരിൽ ഒരാളുമായിരുന്നു ഇവർ. ദിവസം അവർ ധരിച്ചിരുന്ന സാരിയാണ് ഈ ചുമപ്പും നീലയും കലർന്ന ഒരു പട്ടു സാരി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സാരി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ എത്തപ്പെട്ടത്? അതിന്റെ കാരണം ആ സാരി വെറും ഒരു വസ്ത്രമായിരുന്നില്ല, ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രതീകമായിരുന്നു. മംഗളയാൻ വിചാരിച്ചപ്പോൾ ഇന്ത്യ ചരിത്രം കുറിച്ചു. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമായിരുന്നല്ലോ നമ്മുടെ രാജ്യം. ആദ്യമായിട്ട് ചൊവ്വയിലെത്തുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യം എന്ന നിലയിലും ലോകത്തെ നാലാമത്തെ രാജ്യം എന്ന നിലയിലും ഈ സാരി ലോകപ്രശസ്തി ആർജിച്ചത്. ഈ മ്യൂസിയത്തിൽ എത്താൻ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, മംഗളയാൻ ദൗത്യം വിജയിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ വനിതാ ശാസ്ത്രജ്ഞർ ആരും ലാബ് കോട്ടോ വേറെ തരത്തിലുള്ള കോട്ടോ ധരിച്ചിരുന്നതേയില്ല. എല്ലാവരും സാരിയിലാണ് ഉണ്ടായിരുന്നത്. ഇത് മനോഹരമായ ഒരു സന്ദേശം ലോകത്തിന് കൊടുത്തു. ശാസ്ത്രജ്ഞയാവാൻ നിങ്ങളുടെ സംസ്കാരം മാറ്റിവെക്കേണ്ടതില്ല. ലോകോത്തര സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമ്പോഴും സ്വന്തം പാരമ്പര്യം അഭിമാനപൂർവ്വം ധരിക്കാം. ഈ സാരി അതിന്റെ പ്രതീകമായി മാറി. പിന്നീട് നന്ദിനി തന്നെയാണ് ഈ സാരി സ്മിത്സോണിയൻ മ്യൂസിയം കൈമാറുകയുണ്ടായത്. ഈ സാരി ഓരോ ഇന്ത്യൻ യുവതികൾക്കും ഒരു പുതിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് കേട്ടോ. പുതിയ സന്ദേശം കൂടിയാണ് ഈ സാരി നമുക്ക് നൽകിയത്. ശാസ്ത്രവും സംസ്കാരവും വേറെ വേറെ പോകേണ്ട കാര്യങ്ങളല്ലെന്നും അത് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാരി മ്യൂസിയത്തിൽ ഇടം പിടിച്ചതും ഇതിനെ സാധാരണ സാരിയായിട്ട് കണക്കാക്കാത്തതും. അപ്പോൾ സാരി ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പോൾ നല്ല സാരിയൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ച് നല്ല രീതിയിൽ ഭംഗിയായിട്ടൊക്കെ ഉടുത്തോളൂ. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

റേഡിയോ ജംഗ്ഷനാണ്. നമ്മൾ നന്ദിനി ഹരിനാഥിനെ കുറിച്ചാണ് അവരുടെ ഫേമസ് ആയ സാരിയെ കുറിച്ചും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രിയപ്പെട്ട കുറച്ച് സാരികൾ കാണുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരി അതൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് നമുക്ക് തന്നെ അങ്ങ് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ISRO ശാസ്ത്രജ്ഞയായ നന്ദിനി ഹരിനാഥ് ധരിച്ച ആ സാരി ലോക പ്രശസ്തി ആർജിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്ന് തെളിയിച്ച വനിതകളിൽ ഒരാളാണ് ആര്, നമ്മുടെ നന്ദിനി ഹരിനാഥ്. അതുപോലെ നമ്മള് സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കൊതിക്കുന്ന ഓരോ ഇന്ത്യൻ പെൺകുട്ടികൾക്കും ഇതൊരു വലിയ പ്രചോദനമാകണം. ഈ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ വസ്ത്രത്തിൽ എങ്ങോ ഒരു കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് എന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് കുതിക്കാൻ തന്നെ ശ്രമിക്കുക. എന്ത് കാര്യത്തിലും കഠിന പരിശ്രമം എടുത്ത് മുന്നേറാൻ നമ്മൾ തയ്യാറാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിനിയും കുട്ടി ദേ പോന്നു ചേട്ടാ.
1: പോട്ടെ പോട്ടെ, നമ്മളായിട്ടൊന്നും അവനോട് ചോദിക്കല്ലേ.
0: ഞാൻ ചോദിക്കത്തില്ല. ഇന്നലെ ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോ പോലും ഞാൻ അവനോട് ആ കാര്യം ചോദിച്ചതേ ഇല്ല. അവനൊന്നും പറഞ്ഞതുമില്ല.
1: ഒന്നാമതേ അവൻ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുക.
0: എങ്ങനെ തളരാതിരിക്കും? എന്തു പ്രതീക്ഷയിൽ വളർത്തിയ മോനായിരുന്നു.
1: പറഞ്ഞിട്ട് കാര്യമല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ആ ചെറുക്കന് ഈ പെണ്ണിന് ഇത് എവിടുന്ന് സംഘടിപ്പിച്ച്?
0: ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ പരിചയപ്പെട്ടതായിരിക്കും ചേട്ടാ.
1: പിന്നെ ഇന്നത്തെ കാലത്ത് ഒന്ന് പരിചയപ്പെട്ട ഉടലെടുക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ, മൊബൈല് കയ്യിലുണ്ടല്ലോ.
0: ആ പെണ്ണ് വീട്ടുകാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: വിനയൻകുട്ടി ആരോഗ്യമുള്ള കാലം വരെ അധ്വാനിച്ച് വീട്ടിൽ ചെലവ് നടത്തും. 10 ദിവസം വിനയൻകുട്ടി ഒന്ന് കിടന്നു പോയാൽ ഊത്തു തീർന്നു.
0: ഇതിനിടയ്ക്ക് ആരാണ്ട് പറയുന്നത് കേട്ട്, ചെറുക്കനെ പെണ്ണു വീട്ടുകാർ ഗൾഫിൽ കൊണ്ടുപോകുന്നെന്ന്.
1: ഗൾഫിൽ കൊണ്ടുപോയി ആ ചെറുക്കൻ എന്തോ ചെയ്യാനാ?
0: വെയിൽ കൊണ്ട് അധ്വാനിച്ച് കാശുണ്ടാക്കട്ടെ.
1: പ്രണയം തുടങ്ങിയ കാലത്ത് ആരാണ്ടൊക്കെ ആ കൊച്ചിനെ വിളിച്ച് ഉപദേശിച്ചതായിരുന്നു.
0: ഫസ്റ്റ് ഉപദേശം ഒന്നും പറഞ്ഞാ അവന്റെ തലയെ കയറത്തില്ല.
1: ചില മാതാപിതാക്കൾക്കെ മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കാനാ പറഞ്ഞിട്ടുള്ളത്.
0: ആ കണക്കിന് താഴക്കരയിലെ മരിച്ചുപോയ ശിവാനന്ദന്റെ മക്കളെ കണ്ടു പഠിക്കണം. രണ്ടുപേരും അധ്വാനിച്ച് രണ്ട് സഹോദരിമാരെ അയച്ച് മാന്യമായിട്ട് അങ്ങ് ജീവിക്കുന്നു.
2: മനസ്സിലായി മനസ്സിലായി. ചിരിച്ചാരെ എന്നാന്ന് എനിക്ക് വിടി കിട്ടി. പക്ഷേ എന്നെ നോക്കി ചിരിച്ചിട്ട് ഒരു കാര്യമില്ല.
0: നിന്നെ ആക്ഷേപിച്ച് ചിരിച്ചതല്ല, നിന്റെ പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുക്കാന് ഓരോരുത്തര് കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത് ആലോചിച്ച് അങ്ങ് ചിരിച്ചത്.
2: അമ്മാവി അധികാരത്തിന് വേണ്ടി അല്ല കമ്മിറ്റിയിൽ വഴക്കുണ്ടായത്.
1: എങ്കിൽ പിന്നെ കണക്ക് അവതരിപ്പിച്ചാൽ എന്തെങ്കിലും വെട്ടിപ്പ് നടത്തി കാണും.
0: സാധാരണ ഏതെങ്കിലും കമ്മിറ്റി കൂടിയാലും കാശിന്റെ കാര്യം വരുമ്പോ ഒരു തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാവുന്നത് പതിവാ.
2: അമ്മാവി ആത്മീയ പ്രഭാഷണം നടത്താൻ ഒരാളിന്റെ പേര് കമ്മിറ്റിയിൽ നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു. അതോടെ വഴക്കും തുടങ്ങി.
1: പ്രഭാകരനോട് വ്യക്തിപരമായ വിരോധമുള്ളവരായിരിക്കും എതിർത്ത് പറഞ്ഞത്.
2: അല്ല, പ്രഭാകരന്റെ അടുത്ത കക്ഷിക്കാർ വരെ എതിർത്ത് സംസാരിച്ച്.
0: പ്രഭാകരൻ നിർദ്ദേശിച്ച പ്രഭാഷകന്റെ വർത്തമാനം പണ്ട് കേട്ടവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല.
1: എന്താ കാരണമെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ നീ ചോദിക്കാൻ എന്താ?
2: ചോദിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും വ്യക്തമായിട്ട് ആരും ഒന്നും പറയുന്നില്ല.
0: തക്കതായ കാരണമില്ലാതെ ഒരു പ്രഭാഷകനെ, അതും ആത്മീയ പ്രഭാഷകനെ എതിർത്ത് സംസാരിക്കത്തില്ലല്ലോ.
1: ആ പ്രഭാഷകൻ കൂടുതൽ തുക ആവശ്യപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച.
2: ഒരു തീരുമാനം എടുക്കാതെ ചർച്ച നീണ്ടതല്ലാതെ വേറൊരു പ്രഭാഷകനെ എടുക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. കമ്മിറ്റി വേറെ ദിവസമായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു.
1: അങ്ങനെ നീട്ടിവെച്ചാലേ ഈ നിശ്ചിത തീയതി പരിപാടി നടത്തണ്ടായോ?
2: ഇക്കത്തില്ല. ഞാൻ ഇന്നലെ രാവിലെ തന്നെ നമ്മുടെ സെക്രട്ടറിയെ പറഞ്ഞ പല കമ്മിറ്റി മെമ്പർമാരുടെയും വീട്ടിൽ വിട്ടു.
1: ആത്മീയ പ്രഭാഷകന്റെ കുഴപ്പം എന്താണെന്ന് രഹസ്യമായിട്ട് അറിയാനില്ലയോ പറഞ്ഞു വിട്ടത്?
0: നീ പറഞ്ഞു വിട്ടതാണെന്നറിഞ്ഞാൽ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലോ?
2: അത് സെക്രട്ടറി ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
1: എതിർത്ത് പറഞ്ഞവരുടെ എല്ലാരെയും വീട്ടിൽ പോയി കണ്ടോ?
2: സകലരെയും കണ്ട്. സംഭവം വേറൊന്നും അല്ല അമ്മാവാ, ഈ പ്രഭാഷകൻ പണ്ട് സർവീസിലിരുന്ന ആളാ.
0: അല്ലേ, സർവീസിൽ നിന്ന് പെൻഷനായെന്നും വിചാരിച്ച് പ്രഭാഷണത്തിന് പോയിക്കൂടായോ? സർവീസിലിരിക്കുന്ന എത്രയോ പേര് നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോന്നു.
2: അമ്മാവി ഈ പ്രഭാഷകൻ സർവീസിലിരുന്ന കാലത്തെ കൈക്കൂലി മേടിക്കുന്നതിന്റെ ആശാനായിരുന്നു. 2 തവണ കൈക്കൂലി മേടിച്ചതിന് ശിക്ഷയും കിട്ടിയ ആളാ.
0: അത് ശരി, ഞാൻ എതിർത്ത് പറയുന്നവരുടെ പക്ഷത്ത് അയാളെ വിളിക്കണ്ട.
2: ഇവരെ അറിഞ്ഞപ്പോ പ്രഭാഷകന്റെ നാട്ടിലുള്ള ചില പരിചയക്കാരെ ഞാനും വിളിച്ച് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞത് പ്രഭാഷണം നടത്തിയില്ലെങ്കിലും വേണ്ടുമില്ല, അയാളെ വിളിക്കല്ലേ എന്നാ.
0: ഇക്കണക്കിന് അയാളെ വിളിച്ചാ കൊടുക്കുന്ന കാശ് എണ്ണി നോക്കിയിട്ട് പോരാന്ന് പറയുമല്ലോ.
2: പറയും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെറുത്ത് കഴിഞ്ഞപ്പോഴാ പുള്ളിക്കാരൻ ഈ പ്രഭാഷണ പരിപാടിക്ക് ഇറങ്ങിയത്.
0: ആരും തന്റെ കൂടെ ഇല്ലെന്ന് മനസ്സിലായി ഉദ്യോഗത്തിന്റെ ശക്തിയും തീർന്നപ്പോഴിറങ്ങിയതാ. കർമ്മത്തിൽ കൗശലം കാട്ടുന്നവൻ കഷായം ധരിച്ചിട്ട് കാര്യമില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: You're listening to Enter Radio 91.2.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. മാനവികതയും മതേതരത്വവും കേരളത്തിന് മുഖമായത് പുസ്തക വായനാ സംസ്കാരത്തിലൂടെയാണെന്ന് എഴുത്തുകാരനും കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ. കൊല്ലം വി പാർക്കിൽ തലമുറകളുടെ വായനാ സംസ്കാരം നിലനിർത്തുന്നതിനായി പി എൻ പണിക്കർ ഫൗണ്ടേഷനും ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംഘടിപ്പിച്ച തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായിക്കുമ്പോഴാണ് എഴുത്ത് സാർത്ഥമാകുന്നത്. ജീവിതത്തെ കാലഘട്ടത്തെ തിരിച്ചറിയാനൊക്കെ വായനയാണ് അനിവാര്യം. മതമേതായാലും വായന നന്നായാൽ മതിയെന്നും കൂട്ടിച്ചേർത്തു. അറിവിന്റെ ആഴമറിയുന്ന തലമുറകളിലാണ് നാടിന്റെ പ്രതീക്ഷയെന്ന് അധ്യക്ഷനായ ജില്ലാ കളക്ടർ അനി ജൂല തോമസ് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയിൽ വയലാർ കെ ജയകുമാർ എന്നിവരുടെ കവിതയും പാട്ടുകളും അവതരിപ്പിച്ചു. കെ ജയകുമാർ രചിച്ച വയലാർ ഗാനരചനയിലെ ഗാന്ധർവം എന്ന പുസ്തകം ചർച്ച ചെയ്തു. ജില്ലയിൽ ശക്തമായ മഴയും പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളെയും ദുരന്ത പ്രതിരോധത്തിന് സജ്ജരാക്കും വിധം നടപടികൾ പരിഷ്കരിക്കുമെന്നും ജില്ലാ കളക്ടർ അനി ജൂല തോമസ്. ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ സുരക്ഷ വിലയിരുത്താൻ പ്രത്യേക യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കുമെന്നും അറിയിച്ചു. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കാൻ താഴെ തട്ടുവരെ വ്യാപിക്കുന്ന പരിശീലനം പരിപാടികൾ സംഘടിപ്പിക്കും. മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് സബ്സിഡിയിലൂടെ കൂടുതൽ ലൈഫ് ജാക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനാണ് ശ്രമം. ഇതിനായി സ്വകാര്യ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ നിധി പ്രയോജനപ്പെടുത്തും. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. മത്സ്യബന്ധന യാനങ്ങളുടെയും തൊഴിലാളികളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. നിലവിലുള്ള രജിസ്ട്രേഷൻ അപേക്ഷകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കും. ജില്ലയിലെ വാട്ടർ ആംബുലൻസുകളും രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ ഏർപ്പാടാക്കിയ ബോട്ടുകളും പരിശോധിച്ച് കൂടുതൽ

ക്ഷേമനിധി ബോർഡുകളുടെ അംഗത്വം പുതുക്കൽ നടപടികൾ എന്നിവയെപ്പറ്റിയും മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിക്കും. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കടമ്പാട്ടുകോണം ഇടമൺ മേഖലയിലെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അനി ജൂല തോമസ്. ജില്ലയിലെ ദേശീയപാത നിർമ്മാണം വിലയിരുത്താൻ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കവെ കടമ്പാട്ടുകോണം ഇടമൺ തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾക്ക് നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ദേശീയപാതയോട് ചേർന്ന വിവിധയിടങ്ങളിൽ ബസ് ഷെൽട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കും. കരുനാഗപ്പള്ളി, പുതിയകാവ്, ചവറ, അംബികപ്പള്ളി മേഖലയിൽ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുപ്പിനുള്ള തടസ്സം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. ഇടപ്പള്ളിക്കോട്ടയിൽ ഉയരപാത നിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കും. കാവനാട്, ഓച്ചിറ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ വിലയിരുത്തി. തിരുവനന്തപുരം വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST റഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപന നിയമത്തിനുള്ള അഭിമുഖം 14 രാവിലെ 11:30 നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി 0472288032 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നും കൂടി പറയാം, 0474282032. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ.

0: നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോട് പോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്.
0: പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
0: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 ലക്ഷത്തിലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികം നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു.

0: മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18 പടിക്ക് സമീപത്ത് നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷമോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗ്ഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി VD സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിലെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
6: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
9: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 78,745, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 പോയിന്റ് ഉയർന്ന് 24,594, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
3: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ആഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നിടത്ത് ആ ഒരു കഥ അവസാനിച്ചെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പിറ്റേന്നും പിന്നീടുള്ള ആ ദിവസങ്ങളിലുമെല്ലാം ആ കുറുക്കൻ പ്രതീക്ഷയോടെ കൂടി വന്നിരിക്കാം. അവസാനം ഉതിർന്ന് താഴേക്ക് വീഴുമ്പോഴേക്കും അത് സ്വന്തമാകുമെന്ന തോന്നലിൽ ചില ബന്ധങ്ങളെ നമ്മൾ സമീപിക്കുന്നത് ആ ഒരു കുറുക്കനെ പോലെ തന്നെയാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും സ്വന്തമായേക്കും എന്ന ആ ഒരു പ്രതീക്ഷയിൽ നമ്മളൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും ഈ ഒരു പ്രതീക്ഷ തന്നെയല്ലേ? ഒരു പുത്തൻ ഉണർവിന്റെ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്കിവിടെ തുടങ്ങിക്കളയാം. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും.

0: ഷർട്ട് നല്ലാർക്ക്?
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പറാ.

0: നമുക്ക് ആദ്യം സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ ഗ്ലാസ് വെക്കുന്നു. ഓരോ ഡാൻസിനും ഓരോ ഗ്ലാസ്, അതാണ് ഡിക്രോസിൻ സ്റ്റെപ്പ്. മോനർ വേണ്ടി
1: യാസ്. അങ്ങനെ നമ്മൾ മടങ്ങിയെത്തിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് രണ്ടു മെസ്സേജിലേക്ക് പോകാം അല്ലെ. ഹലോ, എന്റെ പേര് സൈനു. എനിക്ക് ഒറ്റയടി പാതയില് എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹലോ ഐശ്വര്യ ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്ന് മാളുവാണേ. എനിക്ക് കൺകൾ ഏതോ എന്ന പാട്ട് ഒന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിമിഷ വിജയന്റെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീട്ടു മടങ്ങിയെത്താം കേട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11.

0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: നമുക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാല് ഞാനില്ലേ കൂടെ എന്ന് ചോദിക്കാൻ ഒരാളെങ്കിലും. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഒറ്റയ്ക്കുള്ള യാത്രകളെക്കാൾ എത്രയോ മനോഹരമാണ് പങ്കുവെക്കലുകളുള്ള ഒരു വഴികൾ. നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ഒരാളുണ്ടോ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ വിട്ടുകളയാതെ മുറുക്കെ ചേർത്ത് പിടിക്കാട്ടോ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? വിജയൻ ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, പാട്ട് വെച്ചേരാ കേട്ടോ.
6: ഓക്കെ,
5: ആർക്കു വേണ്ടിയാണ് ഡെഡിക്കേഷൻ? എന്നും സ്ഥിരം കടയിലിരിക്കുന്ന ആളുകളെ, അവരെല്ലാവരും പേര് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പേർക്കും വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കളയാട്ടോ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇടുക്കിയിൽ നിന്നും സഹദേവൻ ചേട്ടനാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ഒരു പാട്ടാണ്, ഒന്നാംകിളി രണ്ടാംകിളി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പാട്ടും, വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന സിനിമയിലെ പാതിരാ കൊട്ടാരങ്ങളിൽ എന്ന പാട്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മടങ്ങിയെത്താം പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് അങ്ങ് പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ആദ്യത്തെ കൺമണി എന്ന പടത്തിൽ ജയേട്ടൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ അമ്മാനത്തെ അമ്പഴഞ്ഞ, ചെമ്മാനത്തെ ചെമ്പരത്തി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഓക്കെ
1: ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
2: ഇപ്പൊ
1: അവിടെ മഴ പെയ്യുന്നുണ്ടോ?
2: ഇപ്പൊ
1: ഈ ഒരു മഴയത്ത് കേൾക്കാൻ ഏത് പാട്ടാണ് വേണ്ടത്?
2: നമ്മുടെ കരുനാഗപ്പള്ളി എന്നുള്ളൊരു സിനിമ പുള്ളി കൊച്ചിലൊന്നും ചോദ്യമായി സിനിമാരംഗത്ത് വന്നിട്ട്. പുള്ളിയുടെ പേര് നിയാസെന്നാ. നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പം സിനിമയിൽ വന്നിട്ട് 20 ദിവസം കഴിഞ്ഞ്. പുള്ളിയുടെ ഒരു പാട്ട് നമ്മള് ചോദിച്ചില്ലെങ്കിൽ മോശമായി.
1: അതെ, ചോദിച്ചോളൂ, ഏത് പാട്ടാണ്?
2: ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ.
1: ഓക്കെ,
2: അതിലെ സല്ലാപം കവിതയായി പറഞ്ഞൊരു പാട്ട്.
1: ഓക്കെ വെക്കാട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമ്മാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് ഇവിടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം നിധിനും ഉണ്ട് കേട്ടോ, കൂടെ തന്നെ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. പാവുമ്പിൽ നിന്നും സൽമാനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് ഈട എന്ന സിനിമയിലെ മിഴി നിറഞ്ഞു എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളർ കൂടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ വെട്ടുമുക്കിൽ നിന്ന് ബിന്ദു കുമാർ.
1: ബിന്ദു കുമാർ, അങ്ങനെയാണോ പറഞ്ഞേ?
2: കുമാർ.
1: ഓക്കെ, കുമാർ ചേട്ടാ, വെട്ടമുക്കിന്ന് നമുക്ക് സ്ഥിരം ഒരു കോളർ ഉണ്ട്, നമ്മുടെ വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടനെ അറിയോ?
2: വിജയൻ ചേട്ടനെ അറിയാം.
1: ആഹാ, കൊള്ളാമല്ലോ. അപ്പൊ
2: ഓക്കെ,
1: അപ്പൊ ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം പ്രത്യേകിച്ച് പണിയാണ് പ്രധാനം. പക്ഷേ ഇരിക്കുകയാണ്, മഴയും
1: മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ. ജാക്ക്പോട്ട് എന്ന സിനിമയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടും സൽമാന് വേണ്ടിയിട്ടുള്ള പാട്ട് നമുക്ക് പുറകിന് പുറകിന് ഇങ്ങനെ കേട്ട് വീണ്ടും മടങ്ങിയെത്താം അല്ലേ?

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം അഞ്ജലിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. പൊതി കാലാവസ്ഥ വകുപ്പിന്റെ മറ്റൊരു അറിയിപ്പുണ്ട് കേട്ടോ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം അതീവ ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. പരിഭ്രമം ഒന്നും വേണ്ട, ജാഗ്രത മാത്രം മതി. നമ്മൾക്കൊപ്പം തന്നെ നമ്മളുടെ ചുറ്റിനുമുള്ളവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരുതൽ തന്നെ വേണം കേട്ടോ. പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് ഒരാൾ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്.
1: ഐശ്വര്യല്ലേ?
0: അതെല്ലോ, ഐശ്വര്യാണ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാന്തേരിയിൽ നിന്ന് സുരേഷാണ് വിളിക്കുന്നത്.
0: ഓക്കെ, നമ്മളെ ഫസ്റ്റ് ടൈം ആണോ വിളിക്കുക?
1: അല്ലല്ല, ഞാൻ
0: വിളിക്കാറുണ്ട്.
1: ഓക്കെ,
0: അപ്പൊ ചേട്ടാ എന്തൊക്കെയാണ് വിശേഷം ഉള്ളത് തൃശ്ശൂര്?
1: നല്ല വിശേഷം, എങ്ങനെയൊക്കെ പോണു?
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: ഓ,
0: സെറ്റാണല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടനെ വെച്ച് തരേണ്ടത്?
1: എനിക്ക് ഇത്തിരി പഴയ പാട്ടാണ്, ഇത്തിരി പൂവ് ചുവന്ന പൂവ് എന്നുള്ള പാട്ടിലെ പടത്തിലെ ഓമന തിങ്കൾ കിടാവേ പാട്ട്
0: വെച്ചോ.
1: ഓക്കെ, എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ?
0: ഇവിടെ കുറച്ച് മുന്നേ ഒരു ചെറിയൊരു ചാറ്റൽ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു മൂടിയ അന്തരീക്ഷമാണ് ഇവിടെ.
1: ഭീകരമായ അന്തരീക്ഷം ഇല്ല
0: ഇതുവരെ, ഇല്ല.
1: ഓക്കെ
0: കേട്ടോ. അവിടെയോ?
1: ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല,
0: കുഴപ്പമില്ല. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കുന്നത് അറിഞ്ഞത് വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ വിളിക്കാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ്, കായംകുളത്ത് നിന്നും. ആറാത് സിനം എന്ന തമിഴ് മൂവിയിലെ തനിമയെ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടും നമുക്ക് ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാ കേട്ടോ. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ 9544 7004 91 എന്ന നമ്പറിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ്.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

സാമാന്യ മഹാജനങ്ങളെ, പ്രിയമാളോരെ, എന്തെന്നാൽ ഇവിടെ ഒരു നാടകം അരങ്ങേറാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നാടകമല്ലേ, സ്റ്റേജ് വേണ്ടേ, കർട്ടൻ വേണ്ടേ എന്നൊക്കെ. എന്നാൽ അത്തരത്തിലുള്ളൊരു നാടകമല്ല ഇത്. നിങ്ങളുടെയും എന്റെയും കഥ പറയുവാൻ ഇടയ്ക്ക് എന്തിനൊരു തിരശീലാണ്.

വരവൊന്നു കാണുക. രാവണന്റെ പുഷ്പകമോ രാജേശന്റെ സോയൂസോ? അല്ലല്ല, ഇത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടിപ്പണക്കാരന്റെ പല്ലക്കല്ലോ. നാടിന് കണ്ണിലുണ്ണി എഴുന്നള്ളുന്ന പല്ലക്ക് ചുമക്കുന്നത് ആരെല്ലാമാണ്? കണ്ണിലുണ്ണിക്കും കണ്ണിലുണ്ണി മന്ത്രിയല്ലേ മുമ്പിൽ. വട്ടിപ്പണക്കാരന്റെ കാൽക്കലല്ലോ വീണു കിടക്കും.

0: സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു. കാര്യപരിപാടിയിൽ അടുത്ത ഇനം പണദാനമാണ്. ആവശ്യമുള്ളവർക്കെല്ലാം ചാക്കുമായി വരാം.
1: എന്താ പേര്?
2: പിണിയാള്.
1: പിണിയാള് ആർക്കാ വോട്ട് കൊടുത്തത്?
2: ഹേയ്, ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട മന്ത്രി പയ്യൻ.
1: ഓ
2: ആട്ടെ, പിണിയാളിന് എത്രയാ വേണ്ടത്?
1: എത്രയാ വേണ്ടതെന്ന്?
3: 4000.
1: 4000 എന്ന് വെച്ചാൽ കയ്യിൽ വേണോ കണക്കിൽ വേണോ?
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമാഞ്ചിരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സുനിൽ ചേട്ടനാണ് പള്ളിമൺ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് പുലരെ പൂങ്കോടിയിൽ എന്ന ഗാനമാണ്. ഈ ഒരു പാട്ട് KJ യേശുദാസും രതികയും ചേർന്ന് ആലപിച്ച ഒരു മനോഹരമായ ഒരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ്. നല്ലൊരു, ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമ തന്നെയാണ് അമരം എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണിത്. എത്ര എത്ര കേട്ടാലും മതി വരാത്ത, എത്ര എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ഒരു സുന്ദരമായ ഗാനമാണ് സുനിൽ ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരു കോളർ കൂടിയുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇന്ദിരാമ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? ചായ ഒക്കെ കുടിച്ചോ? എന്ത് പറ്റി? ആകെ ഒരു വിഷമത്തിലാണല്ലോ. അതെ, നമ്മുടെ ഈ ഒരു കടൽ അത്രയും കയറി കിടക്കുന്നോണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. അമ്മോ, ഇന്ന് ഏത് പാട്ടാണ് അമ്മയ്ക്ക് വെച്ച് തരേണ്ടത്? ഓക്കെ, വെച്ച് തരാം അമ്മ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എല്ലാവർക്കും കൂടി ഒരുമിച്ച് കേൾക്കാം. ഓക്കെ അമ്മ, കേട്ടോ, നല്ല ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
1: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയാ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
6: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ശ്രദ്ധിക്കുക, കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ പാടില്ല. മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ വെട്ടിയൊരുക്കണം. പൊതുസ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ മാറ്റണം. വൈദ്യുത പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവയ്ക്ക് അടുത്തും സമീപത്തും നിൽക്കരുത്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. തീരദേശങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീട് മാറി താമസിക്കണം. നിങ്ങളുടെയോ വീടിന്റെ സമീപത്തോ വഴികളിലോ വൈദ്യുത കമ്പികളോ പോസ്റ്റുകളോ പൊട്ടി വീണ് കിടക്കുകയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ 1912 എന്ന KSEB കൺട്രോൾ റൂം നമ്പറിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്പറിലോ അറിയിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്ര വിത്ത് ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്ര.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ്. ഇഷ്ടം പോലെ പാട്ടുകളൊക്കെ ഇട്ട് തന്നുകൊണ്ട് കൂടെയുള്ളത്. ഇനി നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് വേലുവാണ് മണപ്പള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് റോജാ റോജ എന്നാണ്. കാതലർ ദിനം എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മോളെ എനിക്ക് ഉണരുമീ ഗാനം എന്ന ഗാനം ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓച്ചിറയിൽ നിന്നും ശശിധരൻ പിള്ളചേട്ടനാണ്. ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മൂന്നാം പക്കം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഈ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ അല്പം കുശുമ്പോട് കൂടി അല്ലാതെ എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ശ്രീകുട്ടിയാണ്, ഇടപ്പള്ളി കോട്ടയിൽ നിന്നും. ചോദിച്ചിട്ടുള്ള പാട്ട് എൻ കാതലേ എൻ കാതലേ എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് ചോദിച്ചതിനല്ല എനിക്ക് അല്പം കുശുമ്പായി പോയത്. നിതിൻ ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് നിതിൻ ചേട്ടന് വേണ്ടി മാത്രം ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ നമുക്ക് ആർക്കും ഈ ഒരു പാട്ട് കേൾക്കണ്ടായോ, വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഗാനമഞ്ജരിയുടെ അവസാനിക്കുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
2: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Stay tuned, Radio 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്, സംശയമൊന്നുമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന സ്വന്തം ജീവിതവും സ്വന്തം സന്തോഷവും സ്വന്തം ചിന്തകളുമൊക്കെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത്തരം സന്തോഷങ്ങളുടെ അളവുകോലായി നാം സ്വീകരിക്കേണ്ടത് നാം നേടുന്നതും സ്വന്തമാക്കുന്നതും നമുക്കെന്തൊക്കെയോ ലഭിക്കുന്നു എന്ന് തോന്നുന്നതും മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനങ്ങൾ കൂടിയാണ്. നാം പലപ്പോഴും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഒക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സേവനങ്ങളൊന്നും ഔദാര്യമായി നാം ചെയ്യുന്നതാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അഹങ്കാരവും ഗർവവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതയായും ഒക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമ്മുടെ സേവനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന സ്ഥലത്തിനുള്ള വാടകയായി കരുതിയാൽ മതി. നാം ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കുന്നില്ലേ? മണ്ണ്, ജലം, ജൈവസമ്പത്ത്, നമുക്ക് മുമ്പേ ആരൊക്കെയോ നട്ടുവളർത്തിയ മരങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കുന്നതാണ്. വായുവും വെള്ളവും ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിനൊന്നും നാം വാടക കൊടുക്കാറില്ലല്ലോ. അതിനുള്ള വാടക ഇല്ലാത്തവൻ്റെ പ്രയാസങ്ങൾക്കായി നൽകുന്നു എന്ന് കരുതിയാൽ അത് ഔദാര്യത്തിനേക്കാൾ ഉപരി നൽകേണ്ടതൊരു ബാധ്യതയായി തോന്നും. അവിടെ നമുക്ക് ഗർവുണ്ടാവില്ല, ചെയ്ത് നാം തളരുകയുമില്ല. അതുകൊണ്ട് തന്നെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ വാടകയായി കരുതി വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. തിരിച്ചറിവുണ്ടാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.